0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി രഞ്ജനി, ശ്രീമതി ഗായത്രി എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ എച്ച് എൻ ഭാസ്കർ, മൃദംഗം ശ്രീ കെ അരുൺ പ്രകാശ്, ഖടം ശ്രീ ഗുരുപ്രസാദ്. ആദ്യം ചിത്തരഞ്ജനി രാഗത്തിൽ നാദ തനു അനിശം എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal duet by Shrimati Ranjani and Shrimati Gayatri. They are accompanied on the violin by Shri H.N. Bhaskar, on the mridangam by Shri K. Arun Prakash, and on the ghatam by Shri Guru Prasad. They begin their Carnatic classical vocal duet with a composition of Saint Thyagaraja, Nada Tanu Anisham, in the rag Chittaranjani, set to Adithal.

0: അടുത്തതായി കേദാരം രാഗത്തിൽ പരമാനന്ദ നടന എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: Continuing the Carnatic classical vocal duet, they will now present a composition of Maharaja Swati Thirunal, Paramananda Natana, in the rag Kedaram, set to Adithal.

0: അടുത്തതായി കാമവർദ്ധനി രാഗത്തിൽ ശിവ ശിവ എനറാധ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. ശിവ ശിവ എനറാധ ഇൻ ദ രാഗ് കാമവർദ്ധനി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി രാമസ്വാമി ശിവൻ രചിച്ച ആനന്ദ നടേശ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഹനുമത്തോടി, രൂപകതാളം.
1: ശ്രീമതി രഞ്ജിനി ആൻഡ് ശ്രീമതി ഗായത്രി കൺക്ലൂഡ് യർ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് രാമസ്വാമി ശിവൻ, ആനന്ദ നടേശ ഇൻ ദ രാഗ് ഹനുമതോടി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി രഞ്ജനി, ശ്രീമതി ഗായത്രി എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ എച്ച് എൻ ഭാസ്കർ, മൃദംഗം ശ്രീ കെ അരുൺ പ്രകാശ്, ഖടം ശ്രീ ഗുരുപ്രസാദ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ ഡ്യുവറ്റ് ബൈ ശ്രീമതി രഞ്ജനി ആൻഡ് ശ്രീമതി ഗായത്രി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ എച്ച് എൻ ഭാസ്കർ ഓൺ ദ വയലിൻ, ശ്രീ കെ അരുൺ പ്രകാശ് ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ ഗുരുപ്രസാദ് ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ദയ ജൂ ചുട എന്ന കീർത്തനം കേൾക്കാം. രാഗം ഗാനവാരിധി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: ദിസ് ഇസ് രാഗം.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ദയ ജൂചുട എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗാനവാരിധി ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദയ ജൂചുട. ഇൻ ദ രാഗ് ഗാനവാരിധി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി മന്ദാരി രാഗത്തിൽ പരലോക എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing her Carnatic classical music concert, she will now present a composition of Saint Thyagaraja, Paraloga, in the rag Mandari, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച പരലോക എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മന്ദാരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പരലോക. ഇൻ ദ രാഗ് മന്ദാരി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ദരി താപു എന്ന കീർത്തനം കേൾക്കാം. രാഗം സാവേരി, ആദിതാളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദരിതാപു. ഇൻ ദ രാഗ് സാവേരി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ദരി താപു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാവേരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദരി താപു. ഇൻ ദ രാഗ് സാവേരി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ബൃന്ദ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി ധീരശങ്കരാഭരണം രാഗത്തിൽ ഏമി നേരമു എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ടി ബൃന്ദ. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏമി നേരമു. ഇന്ദ രാഗ് ധീരശങ്കരാഭരണം, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഏമി നേരമു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ധീരശങ്കരാഭരണം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏമി നേരമു ഇൻ ദ രാഗ് ധീരശങ്കരാഭരണം സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഹനുമത്തോടി രാഗത്തിൽ ശ്രീ കമലാംബികെ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, സുബ്ബരായ ശാസ്ത്രി കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ശ്രീ കമലാംബികെ ഇൻ ദ രാഗ് ഹനുമത്തോടി സെറ്റ് ടു ആദിതാൾ.

0: സുബ്ബരായ ശാസ്ത്രി രചിച്ച ശ്രീ കമലാംബികെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹനുമത്തോടി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി, ശ്രീ കമലാംബികെ. ഇൻ ദ രാഗ് ഹനുമത്തോടി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി കരുണ ജൂഡു എന്ന കീർത്തനം കേൾക്കാം. രാഗം ശ്രീ, ആദിതാളം ശ്യാമശാസ്ത്രി, കൃതി
1: ശ്രീമതി ടി ബ്രന്ദ. Concludes a Carnatic classical music concert with a composition of Shyama Shastri, Karuna Joodu, in the rag Shri, set to Adithal.

0: ശ്യാമശാസ്ത്രി രചിച്ച കരുണജൂഡു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശ്രീ, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, കരുണജൂഡു. ഇൻ ദ രാഗ് ശ്രീ, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി ബൃന്ദ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ശ്രീമതി ടി ബൃന്ദ. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH in Classical Music Channel.
1: ഇപ്പോൾ ജയശ്രീ മഹേഷിന്റെ വീണ കച്ചേരി കേൾക്കാം. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വിമൽ ഘടം. Now we bring you a Veena concert by Jayashree Mahesh. She is accompanied by Vaipin Sadesh on Mridangam and M. Vimal on Ghadam. Adhyam Abhogiragatil Varnam Adithalam. The first item of this concert is a Varnam in Raga Abhogi to Adithalam.

ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈപ്പിൻ സതീഷ് മൃദംഗം, എം വി ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി ഈസ് അക്കംപനീഡ് ബൈ വൈപ്പിൻ സതീഷ് ഓൺ മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ഘടം. ഇനി ശങ്കരാഭരണം രാഗത്തിൽ എന്തുകു പെദ്ദല എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി ആദിതാളം. She continues her concert with Enduku Priddala, composed by Tyagaraja in Raga Shankarabharanam, set to Adithalam.

0: ജയശ്രീ മഹേഷിന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വൈപിൻ സതീഷ് മൃദംഗം, എം വിമൽ ഖരടം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ ജയശ്രീ മഹേഷ്. ഷി വാസ് അക്കംപനീഡ് ബൈ വൈപിൻ സതീഷ് ഓൺ ദി മൃദംഗം ആൻഡ് എം വിമൽ ഓൺ ദി ഖരടം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrish Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.